ദർശി ബ്രഹ്മജ്ഞാനിക്ക് ദൃഷ്ടമൃത് ദർശി ബ്രഹ്മജ്ഞാനി ബന്ധം തേ മുക്ത ബ്രഹ്മജ്ഞാനിക്ക് നിർമ്മൽ ജുക്ത ബ്രഹ്മജ്ഞാനിക ഭോജന ഗ്യാനാനുക ബ്രഹ്മജ്ഞാനിക ബ്രഹ്മത്തെ ആഹ്ന

ബ്രഹ്മജ്ഞാനി സംസൃഷ്ടക കർത്താ ബ്രഹ്മജ്ഞാനി സദ്ജീവാനി മർത്താ ബ്രഹ്മജ്ഞാനി മുഗത് ജുഗത് ജീകാദാത ബ്രഹ്മജ്ഞാനി പൂർണ്ണ പ്രകൃതിദാത്ത ബ്രഹ്മജ്ഞാനി അനാഥകാനാഥ ബ്രഹ്മജ്ഞാനി കാ സബ്രഹാഥ

ലായ ലായ പ്രഭു സുഭയോത്തരമന്ത് കുലമന്ത് പദമന്ത് ജീവൻ മുഖത്ത് ജിസൃത ഭഗവന്ത് തന്ന് തന്ന് തന്ന ജന ആയ ജിസ്പ്രസാ സബ് ജഗത്തരായ